ഒരാൾ തുറന്നപ്പോ പുറത്തുനിന്ന് ഉപർന്നാകെ ഒഴിവാക്കി നടന്നാൽ